0: ഉൾപ്പെടുന്നവയാണ് സ്കിൻ ആൻഡ് ഹെയർ കെയർ, ഹെയർ ട്രാൻസ്പ്ലാന്റ്, PRP, GFC, ലേസർ ഹെയർ റിമൂവൽ, ഹൈഡ്രാഫേഷ്യൽ മാതിരിയാണ് അഡ്വാൻസ്ഡ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്. എല്ലാമേ ഒരേ ഇടത്തില് കുറഞ്ഞ വിലയില പണിക്കലാം. ബൊനിറ്റാ സ്കിൻ ആൻഡ് ഹെയർ കെയർക്ക് നീങ്ങളും പോകണോന്ന് നെനച്ചിങ്ങന്നാ ധാരാളമാ പോകലാം. കട എങ്ക ഇരിക്കുന്നാ? നമ്മ രാംനാട് ഭാരതി നഗർ ബസ് സ്റ്റാൻഡ് ഇരിക്കല്ല, അങ്ക RR ബിരിയാണി സെക്കൻഡ് ഫ്ലോറിലതാ ഇരിക്കു. ട്രൈ പണി പാരുങ്ക.
1: അലൈപായുതേ നികഴ്ചியில எங்கே சென்றாய் கயல்வெளி அப்படின்ற கதையை தான் கேட்டுட்டு இருக்கிறோம்.